0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന്റെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ലിയോ 14-ാമൻ പാപ്പ ഈ ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. ഫ്രാൻസ്

0: ഉപദേശം പ്രദാനം ചെയ്യുന്നതായിരുന്നു. പൊതുക്കൂടിക്കാഴ്ചയ്ക്ക് മുൻപായി പരിശുദ്ധ പിതാവ് ചത്തുരത്തിലുണ്ടായിരുന്ന പതിനായിരക്കണക്കിന് ആളുകൾക്കിടയിലൂടെ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുകയും ആളുകളെ അഭിവാദ്യം ചെയ്യുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. ബസലിക്കയ്ക്ക് മുന്നിൽ ഒരുക്കപ്പെട്ട പ്രത്യേക വേദിയിൽ 10 മണിയോടെ ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ കുരിശടയാളം വരച്ചുകൊണ്ട് ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു.
1: Nel nome del Padre e del Figlio e dello Spirito Santo.
2: Amen.
1: La pace sia con voi.
0: പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണത്തിന് മുൻപായി കൊളോസോസുകാർക്ക് എഴുതപ്പെട്ട ലേഖനം 1:3-6 വാക്യങ്ങൾ വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു.
3: Dalla lettera di San Paolo Apostolo ai Colossesi. Noi rendiamo grazie a Dio Padre del Signore nostro Gesù Cristo.
0: ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കു വേണ്ടി നിക്ഷിപ്തമായിരിക്കുന്ന പ്രത്യാശമൂലം യേശുക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തെക്കുറിച്ചും നിങ്ങൾക്ക് എല്ലാ വിശുദ്ധരോടുമുള്ള സ്നേഹത്തെക്കുറിച്ചും ഞങ്ങൾ കേട്ടിരിക്കുന്നു. നിങ്ങളോട് അറിയിക്കപ്പെട്ട സുവിശേഷ സത്യത്തിന്റെ വചനത്തിൽ നിന്ന് ഈ പ്രത്യാശയെക്കുറിച്ച് മുൻപു തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ സുവിശേഷം ശ്രവിക്കുകയും സത്യത്തിൽ ദൈവത്തിന്റെ കൃപ പൂർണമായി മനസ്സിലാക്കുകയും ചെയ്ത നാൾ മുതൽ ലോകത്തിൽ എല്ലായിടത്തുമെന്ന പോലെ നിങ്ങൾക്കിടയിലും അത് വളരുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു.
3: La grazia di Dio nella verità. Parola di Dio.
0: വചനവായനയെ തുടർന്ന് പാപ്പ ഇറ്റാലിയൻ ഭാഷയിൽ തന്റെ പ്രഭാഷണം നടത്തി.
1: Cari fratelli e sorelle, buongiorno e benvenuti. Oggi desidero parlarvi del viaggio apostolico in Francia che ho compiuto nei giorni scorsi. È stato un grande dono per me e per il popolo di Dio in quel paese e ne rendo grazie al Signore.
0: പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭദിനം, സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നടത്തിയ ഫ്രാൻസിലേക്കുള്ള അപ്പസ്തോലിക യാത്രയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അത് എനിക്കും ആ രാജ്യത്തെ ദൈവജനത്തിനും ലഭിച്ച വലിയൊരു സമ്മാനമായിരുന്നു. അതുകൊണ്ടുതന്നെ ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. എന്നെ സ്വീകരിച്ച എല്ലാവരോടും, സിവിൽ അധികാരികളോടും, സഭയിലെ ഇടയന്മാരോടും, അതുപോലെ ക്രിസ്തുവിന്റെ അപ്പസ്തോലനായും സമാധാനത്തിന്റെ ദൂതനായും പാപ്പായെ കണ്ടുമുട്ടാനോ പൊതുവീഥികളിൽ വച്ച് അഭിവാദ്യം ചെയ്യാനോ ആഗ്രഹിച്ച നിരവധിയായ ആളുകളോടും ഞാൻ വീണ്ടും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഈ ഇടയ സന്ദർശനത്തിന്റെ ഇപ്പോഴും ഏറെ സജീവമായിരിക്കുന്ന ചിന്തകളും അനുഭവങ്ങളും പാരീസിലെ നോത്രദാം കത്തീഡ്രൽ എന്ന മഹത്തായ പ്രതീകത്തെ ചുറ്റിപ്പറ്റി സമാഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ ആദ്യ ദിവസം ഉച്ചകഴിഞ്ഞ് നാം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സായാഹ്ന പ്രാർത്ഥന നടത്തി. പ്രാർത്ഥനയിൽ ഒന്നിച്ച ഹൃദയങ്ങളെ സംഗീതവും ഗാനവും ദേവാലയത്തിന്റെ സൗന്ദര്യവും കൊണ്ട് സ്പന്ദിപ്പിച്ച ആഘോഷപരവും അതേസമയം ആനന്ദപൂർണവുമായ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയായിരുന്നു അത്. വലിയൊരു ദുരന്തം നേരിട്ട നോത്രദാം തന്നെയാണ് ഈ അപ്പസ്തോലിക യാത്രയെ മുഴുവൻ പ്രതീകാത്മകമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഇടം. ഈ യാത്രയെ മുഴുവൻ പുനർജനനം എന്ന ഒരു വാക്കുകൊണ്ട് വായിച്ചറിയാൻ സഹായിക്കുന്നുണ്ട് ഈ ഇടം. വെറും 7 വർഷങ്ങൾക്ക് മുൻപ് ഒരു വലിയ അഗ്നിബാധയാൽ ഗുരുതരമായ രീതിയിൽ തകർന്നതുപോലെ ആയിരുന്ന പാരീസിന്റെ ഈ കത്തീഡ്രൽ ഇപ്പോൾ പൂർവാധികം തിളക്കമാർന്ന രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ആ ദുരന്തം എല്ലാ തലങ്ങളിലും അനുകൂലമായ പ്രതികരണങ്ങൾക്ക് കാരണമായി. ചിലത് കൂടുതൽ ദൃശ്യവും പ്രായോഗികവുമായിരുന്നു. ആത്മീയ സ്വഭാവമുള്ള മറ്റു ചിലത് കൂടുതൽ മറഞ്ഞതുമായിരുന്നു. അതിന്റെ പുനരുദ്ധാരണം സഭ, രാഷ്ട്രം, പൊതുസ്ഥാപനങ്ങൾ എന്നിവ തമ്മിൽ സാധ്യമായ സഹകരണത്തിന്റെ ഒരു തെളിവായിരുന്നു. ഈ സമീപനം ഉപകാരികളുടെ ഉദാരതയെയും ഉദ്യോഗസ്ഥരുടെയും വിദഗ്ധ തൊഴിലാളികളുടെയും കഴിവുകളെയും ഏറ്റവും മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സഹായിച്ചു. പൊതുനന്മയ്ക്കായുള്ള ഈ സഹകരണം സ്ഥാപനങ്ങളുടെയും രാഷ്ട്രീയ സാമൂഹിക ശക്തി

0: കളുടെയും പൊതുമേഖലയിലും സാമ്പത്തിക രംഗത്തും ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്ന എല്ലാവരുടെയും പൊതുവായ ശൈലിയായിരിക്കണം. ഫ്രാൻസിലെ നേതൃത്വങ്ങൾക്കും ഐക്യരാഷ്ട്രസഭയുടെ പാരീസ് ആസ്ഥാനമായുള്ള വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടനയായ യുനെസ്കോയുടെ അംഗങ്ങൾക്കും കൈമാറാൻ ഞാൻ ആഗ്രഹിച്ച സന്ദേശം ഇതുതന്നെയായിരുന്നു. ഈ രംഗങ്ങളിലുണ്ടാകേണ്ട സഹകരണം മനുഷ്യന്റെ അന്തസ്സെന്ന അടിസ്ഥാന മാനദണ്ഡത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാകണം. എല്ലാറ്റിനുമുപരി നോത്രദാം കത്തീഡ്രൽ ജീവനുള്ള കല്ലുകളാൽ നിർമ്മിതമായ സഭയുടെയും വിശുദ്ധ ദൈവജനത്തിന്റെയും പ്രതിരൂപമാണ്. കത്തീഡ്രലിൽ നടന്ന സായാഹ്ന പ്രാർത്ഥന ആഘോഷത്തെയും അതേ വൈകുന്നേരം പാരീസിലെ വലിയ ഫ്രാൻസ് സ്റ്റേഡിയത്തിൽ നടന്ന യുവജനങ്ങളുടെ പ്രാർത്ഥനാ സായാഹ്നത്തെയും സമാന്തരമായി നോക്കിക്കാണുന്നത് ഉപകാരപ്രദമായിരിക്കും. പൂർണമായും വ്യത്യസ്തമായ രണ്ടു സ്ഥലങ്ങൾ, അതേസമയം പരസ്പരം പൂരകവും ആത്മീയമായി ഏതാണ്ട് ഒരുമിച്ചു പോകുന്നവയുമായ രണ്ടു സംഭവങ്ങൾ, അവയെ ഒന്നിപ്പിച്ചത് എന്തായിരുന്നു? കല്ലുകൊണ്ടോ സിമെന്റ് കൊണ്ടോ അല്ല, യേശുവിനാൽ സ്നേഹിക്കപ്പെട്ടതിനാൽ അവനെ സ്നേഹിക്കുന്ന വ്യക്തികളാൽ നിർമ്മിതമായ സഭ. നോത്രദാമിൽ വൈദികരും ഡീക്കന്മാരും സമർപ്പിത ജീവിതം നയിക്കുന്നവരും അജപാലന പ്രവർത്തകരും ഉണ്ടായിരുന്നു. സ്റ്റേഡിയത്തിലാകട്ടെ ഫ്രാൻസിലെ പുതിയ തലമുറയുണ്ടായിരുന്നു. പ്രായത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ആത്മാവിലും ഹൃദയത്തിന്റെയും വിശ്വാസത്തിന്റെയും സ്വാതന്ത്ര്യത്തിലും ചെറുപ്പക്കാരായവരാണ് അവരെന്ന് ഞാൻ വിശേഷിപ്പിക്കും. പാടുകയും ആർത്തുവിളിക്കുകയും അതേസമയം നിശബ്ദരായി ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്ത യുവാക്കൾ, സത്യത്തിനും സ്നേഹത്തിനും വേണ്ടിയുള്ള ആഗ്രഹം വ്യക്തമാക്കുന്നതും ശ്രദ്ധയും വികാരങ്ങളും നിറഞ്ഞതുമായ മുഖങ്ങളായിരുന്നു അവരുടേത്. നിങ്ങളാണ് ഫ്രാൻസിന്റെ വിശുദ്ധരെന്ന് അവരോട് ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു. ആ പ്രാർത്ഥനാ സായാഹ്നം പ്രത്യാശയുടെ വലിയ അടയാളമായിരുന്നു. ഇതുപോലെ ദൈവം ഇഷ്ടപ്പെടുന്ന എളിമയിലുള്ള മറ്റൊരു സംഭവമായിരുന്നു മെസോൺ ബക്കീത്ത ബക്കീത്ത ഭവനത്തിലെ കൂടിക്കാഴ്ചയും. വിവിധ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകൾക്കായുള്ള അഭയഗൃഹമാണിത്. മനുഷ്യന്റെ അന്തസ്സിനെ സ്നേഹപൂർവം സേവിക്കുന്നതിനായി അനുദിനം പരിശ്രമിക്കുന്ന സുവിശേഷത്തിന്റെ ഫലങ്ങളായ അനേകം ഇടങ്ങളിൽ ഒന്നാണത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഫ്രാൻസിലെ സഭയിൽ അടുത്ത ഏതാനും വർഷങ്ങളായി പുനർജനനത്തിന്റെ ഒരു അടയാളം നമുക്കു കാണാം. മാമോദീസ ആവശ്യപ്പെടുന്ന യുവാക്കളുടെയും മുതിർന്നവരുടെയും ശ്രദ്ധേയവും വർദ്ധിച്ചുവരുന്നതുമായ എണ്ണം. ദൈവത്തിന്റെ ഈ മനോഹരമായ വിസ്മയവുമായി ബന്ധപ്പെട്ടു പറയുമ്പോൾ, പാരീസിൽ ഇപ്പോൾ ഒരു പ്രവിശ്യാതല സിനഡൽ അസംബ്ലി നടക്കുകയാണ്. മതബോധനാർത്ഥികളുടെയും ക്രൈസ്തവാർത്ഥികളുടെയും വിശ്വാസയാത്രയെയും അവർ അംഗങ്ങളായിരിക്കുന്ന സമൂഹങ്ങളെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ എനിക്കു സാധിച്ചു. തലസ്ഥാന നഗരത്തിലെ എന്റെ സന്ദർശനത്തിന്റെ അവസാന ചടങ്ങ് പ്ലാസ് ദ കൊൺകോർദിൽ നടന്ന വിശുദ്ധ കുർബാനയായിരുന്നു. അവിടെ സഭാസമൂഹത്തിന്റെ പുനർജനനത്തിന്റെ അടയാളം വിസ്മയകരമായ രീതിയിൽ കാണാമായിരുന്നു. വൈദികരും ഗായക സംഘവും ഏറെ വലിയ ഒരു ജനസമൂഹവും ഒന്നുചേർന്ന ആരാധനാ സമൂഹം വിശാലമായ ചത്വരത്തിൽ മാത്രമല്ല, അവിടുത്തെ അവന്യൂ ദെ ഷാംസ് എലിസേ മുഴുവൻ കടന്ന് ആർക്ക് ദ ട്രിയോംഫ് സ്മാരകം വരെയും അതിനപ്പുറവും വ്യാപിച്ചിരുന്നു. വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് വിവിധ ഇടങ്ങളിലായി വിതരണം ചെയ്യപ്പെട്ട വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ എല്ലാവർക്കും സാധിച്ചു. ഇതാണ് യഥാർത്ഥ പുനർനിർമ്മാണം. കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥ്യത്തിലൂടെ ദൈവത്തിനു മാത്രം ചെയ്യാൻ കഴിയുന്ന സഭയുടെ പുനരുദ്ധാരണം. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സമയത്ത് വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും വിളക്കണയാതെ കാത്തുസൂക്ഷിച്ചവളും സഭയുടെ മാതാവുമായ മറിയത്തെ വണങ്ങാൻ പാരീസിലെ സന്ദർശനത്തിനുശേഷം തീർത്ഥാടകനായി ഞാൻ ലൂർദിലേക്കു പോവുക എന്നത് സാധാരണമായ എന്റെ കടമയായിരുന്നു. ലൂർദിൽ കന്യകാമറിയത്തിന്റെ മാതൃസ്നേഹപൂർവമായ കരുതലിലൂടെ കർത്താവ് എല്ലാവർക്കും, തീർത്ഥാടകർക്കും, ശരീരത്തിലും ആത്മാവിലും രോഗബാധിതരായവർക്ക് പ്രത്യേക വിധത്തിലും പ്രത്യാശയുടെയും പുനർജനനത്തിന്റെയും സന്ദേശം നൽകുന്നു. ഞാൻ വീണ്ടും തുറന്നു പറയാൻ ആഗ്രഹിച്ച ഒരു സന്ദേശമാണത്. ഏതു സാഹചര്യത്തിലായാലും ഏറ്റവും ഗുരുതരമായ ദുർബലാവസ്ഥയിലായാലും ഓരോ മനുഷ്യജീവിതവും അതിന്റെ അലംഘനീയമായ അന്തസ്സ് നിലനിർത്തുന്നു. അതിനെ പരിപാലിക്കുകയും അനുഗമിക്കുകയും മാനവിക സഹാനുഭൂതിയോടും ശാസ്ത്രം നൽകുന്ന മാർഗങ്ങളുടെ സഹായത്തോടും കൂടി അതിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കൈപിടിച്ചുയർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ലൂർദ് ലോകമെമ്പാടും സ്നേഹസംസ്കാരത്തിന്റെ ഒരു തീർത്ഥാടന കേന്ദ്രമായി നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ചൂഷണങ്ങളുടെ ഇരകളായ ചില വ്യക്തികളെ ഞാൻ കണ്ടുമുട്ടിയിരുന്നു. അവർ തങ്ങളുടെ സൗഖ്യം തേടുന്ന ഈ സമയത്ത് അവരുടെ ജീവിതങ്ങളിൽ ഉണ്ടായിട്ടുള്ള വേദന അംഗീകരിക്കുകയും ദുരുപയോഗങ്ങൾ തടയുന്നതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനും ഒപ്പം അവരെ കേൾക്കാനും അവരോടൊപ്പം നടക്കാനുമുള്ള എന്റെയും മുഴുവൻ സഭയുടെയും സന്നദ്ധത മറ്റ് ഇരകളെക്കൂടി അറിയിക്കാൻ എന്നെ സഹായിക്കണമെന്ന് അവരോട് ഞാൻ അഭ്യർത്ഥിച്ചു. അപ്പസ്തോലികയാത്രയുടെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടം മെറ്റ്സ് നഗരമായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്താൽ മാരകമായ വിധത്തിൽ തകർക്കപ്പെട്ട ഫ്രാൻസിന്റെയും യൂറോപ്പിന്റെയും ഒരു പ്രദേശത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്പിന്റെ ഏകീകരണ പ്രക്രിയയുടെ പ്രധാന പ്രചോദകരിൽ ഒരാളായ റോബർട്ട് ഷൂമാൻ അവിടെ പ്രവർത്തിച്ചിരുന്നു. യഥാർത്ഥത്തിൽ യുദ്ധത്തിന്റെ നാശത്തിനുശേഷം സമാധാനത്തിനായുള്ള ഒരു പദ്ധതിയായിട്ടാണ് സമകാലീന യൂറോപ്പ് ജനിച്ചത്. പാരീസിലെ നോത്രദാമിൽ അഗ്നിബാധയിലൂടെ സംഭവിച്ചത് രണ്ടാം ലോകമഹായുദ്ധത്തിലൂടെ യൂറോപ്പിൽ സംഭവിച്ചിരുന്നുവെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. യൂറോപ്പ് അതിന്റെ ക്രൈസ്തവ വേരുകളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്ന ജനാധിപത്യം, ജനങ്ങൾക്കിടയിലുള്ള ഐക്യദാർഢ്യം, സാഹോദര്യം എന്നീ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ പുനർജനിച്ചു. ഇതേ അടിസ്ഥാനങ്ങളുടെയും ജീവദായകമായ ഈ സത്തയുടെയും മേൽ തന്നെയാണ് മതാന്തര സംവാദങ്ങൾക്ക് പ്രത്യേകമായ പ്രാധാന്യമുള്ളതും കൂടുതൽ ആഗോളവത്കരിക്കപ്പെട്ടിരിക്കുന്നതുമായ ഇന്നിന്റെ ലോകത്തിൽ യൂറോപ്പ് എന്ന പദ്ധതിക്ക് നവീകരിക്കപ്പെടാൻ സാധിക്കുക. അതുകൊണ്ടാണ് മെറ്റ്സിൽ വിവിധ മതപാരമ്പര്യങ്ങളുടെ പ്രതിനിധികളുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തിയത്. സംവാദത്തിനും സമാധാനത്തിനും ആഹ്വാനം ചെയ്യുന്ന മെറ്റ്സ് അപ്പീൽ അവർ എന്റെ സാന്നിധ്യത്തിൽ വായിക്കുകയും ഒപ്പുവയ്ക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിലെ എന്റെ ഇടയ സന്ദർശനത്തിന്റെ വിഷയം ലോകത്തിന് ജീവനുണ്ടാകേണ്ടതിന് എന്നതായിരുന്നു. തന്റെ മുഴുവൻ രക്ഷാദൗത്യത്തെയും സംഗ്രഹിക്കുന്ന യേശുവിന്റെ വാക്കുകളാണിവ. അപ്പസ്തോലികയാത്രയ്ക്കിടയിൽ നടന്ന ഓരോ കൂടിക്കാഴ്ചയുടെയും സുവിശേഷപരമായ അർത്ഥം ഈ വാക്കുകൾ വ്യക്തമാക്കിയിരുന്നു. കൃപയുടെ ഈ യാത്ര സമൃദ്ധവും നിലനിൽക്കുന്നതുമായ ഫലങ്ങൾ പുറപ്പെടുവിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഈ വാക്കുകൾ പ്രേരണയാകട്ടെ.
1: Ora esse ispirino la nostra preghiera nel chiedere a Dio che questo evento di grazia porti frutti abbondanti e duraturi.

ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിനു ശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തുടർന്ന് ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ലിയോ 14-ാമൻ പാപ്പ ഈ ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. ഫ്രാൻസിലേക്കും യുനെസ്കോയിലേക്കുമായി നടത്തിയ തന്റെ 5-ാമത് അപ്പസ്തോലികയാത്രയിലെ വിവിധ നിമിഷങ്ങളുടെ ഒരു വിശകലനമായിരുന്നു സെപ്റ്റംബർ 30 ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച മധ്യേ ലിയോ 14-ാമൻ പാപ്പ നടത്തിയ പ്രഭാഷണം. ലോകത്തിന് ജീവനുണ്ടാകേണ്ടതിന് എന്ന പ്രമേയത്തിൽ സെപ്റ്റംബർ 25 മുതൽ 28 വരെ തീയതികൾ നീണ്ട തന്റെ അപ്പസ്തോലികയാത്ര ഫ്രാൻസിലേതുൾപ്പെടെ കത്തോലിക്കാ സമൂഹങ്ങൾക്കും ലോകത്തിനും സമാധാനത്തിന്റെയും സഹകരണത്തിന്റെയും ഐക്യത്തിന്റെയും നിരന്തരമായ പരിശ്രമത്തിന്റെയും സന്ദേശം പ്രദാനം ചെയ്യുന്നതായിരുന്നു. പൊതുകൂടിക്കാഴ്ചയ്ക്കു മുൻപായി പരിശുദ്ധ പിതാവ് ചത്തുരത്തിലുണ്ടായിരുന്ന 10,000-ക്കണക്കിന് ആളുകൾക്കിടയിലൂടെ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുകയും ആളുകളെ അഭിവാദ്യം ചെയ്യുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. ബസലിക്കയ്ക്കു മുന്നിൽ ഒരുക്കപ്പെട്ട പ്രത്യേക വേദിയിൽ 10 മണിയോടെ ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ കുരിശടയാളം വരച്ചുകൊണ്ട് ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു.
3: Nel nome del Padre e del Figlio e dello Spirito Santo.
4: Amen.
3: La pace sia con voi.
2: പരിശുദ്ധ പിതാവിന്റെ പ്രഭാഷണത്തിന് മുൻപായി കൊളോസോസുകാർക്ക് എഴുതപ്പെട്ട ലേഖനം 1:3-6 വാക്യങ്ങൾ വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു.
5: Dalla lettera di San Paolo apostolo ai Colossesi. Noi rendiamo grazie a Dio Padre del Signore nostro Gesù Cristo.
2: ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കു വേണ്ടി നിക്ഷിപ്തമായിരിക്കുന്ന പ്രത്യാശ മൂലം യേശുക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തെക്കുറിച്ചും നിങ്ങൾക്ക് എല്ലാ വിശുദ്ധരോടുമുള്ള സ്നേഹത്തെക്കുറിച്ചും ഞങ്ങൾ കേട്ടിരിക്കുന്നു. നിങ്ങളോട് അറിയിക്കപ്പെട്ട സുവിശേഷ സത്യത്തിന്റെ വചനത്തിൽ നിന്ന് ഈ പ്രത്യാശയെക്കുറിച്ച് മുൻപു തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ സുവിശേഷം ശ്രവിക്കുകയും സത്യത്തിൽ ദൈവത്തിന്റെ കൃപ പൂർണമായി മനസ്സിലാക്കുകയും ചെയ്ത നാൾ മുതൽ ലോകത്തിൽ എല്ലായിടത്തുമെന്ന പോലെ നിങ്ങൾക്കിടയിലും അത് വളരുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു.
5: La grazia di Dio nella verità. Parola di Dio.
2: വചനവായനയെ തുടർന്ന് പാപ്പ ഇറ്റാലിയൻ ഭാഷയിൽ തന്റെ പ്രഭാഷണം നടത്തി.
3: Cari fratelli e sorelle, buongiorno e benvenuti. Oggi desidero parlarvi del viaggio apostolico in Francia che ho compiuto nei giorni scorsi. È stato un grande dono per me e per il popolo di Dio in quel paese e ne rendo grazie al Signore.
2: പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭദിനം, സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നടത്തിയ ഫ്രാൻസിലേക്കുള്ള അപ്പസ്തോലികയാത്രയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അത് എനിക്കും ആ രാജ്യത്തെ ദൈവജനത്തിനും ലഭിച്ച വലിയൊരു സമ്മാനമായിരുന്നു. അതുകൊണ്ടുതന്നെ ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. എന്നെ സ്വീകരിച്ച എല്ലാവരോടും, സിവിൽ അധികാരികളോടും, സഭയിലെ ഇടയന്മാരോടും, അതുപോലെ ക്രിസ്തുവിന്റെ അപ്പസ്തോലനായും സമാധാനത്തിന്റെ ദൂതനായും പാപ്പായെ കണ്ടുമുട്ടാനോ പൊതുവീഥികളിൽ വെച്ച് അഭിവാദ്യം ചെയ്യാനോ ആഗ്രഹിച്ച നിരവധിയായ ആളുകളോടും ഞാൻ വീണ്ടും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഈ ഇടയ സന്ദർശനത്തിന്റെ ഇപ്പോഴും ഏറെ സജീവമായിരിക്കുന്ന ചിന്തകളും അനുഭവങ്ങളും പാരീസിലെ നോത്രദാം കത്തീഡ്രൽ എന്ന മഹത്തായ പ്രതീകത്തെ ചുറ്റിപ്പറ്റി സമാഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ ആദ്യ ദിവസം ഉച്ചകഴിഞ്ഞ് നാം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സായാഹ്ന പ്രാർത്ഥന നടത്തി. പ്രാർത്ഥനയിൽ ഒന്നിച്ച ഹൃദയങ്ങളെ സംഗീതവും ഗാനവും ദേവാലയത്തിന്റെ സൗന്ദര്യവും കൊണ്ട് സ്പന്ദിപ്പിച്ച ആഘോഷപരവും അതേസമയം ആനന്ദപൂർണവുമായ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയായിരുന്നു അത്. വലിയൊരു ദുരന്തം നേരിട്ട നോത്രദാം തന്നെയാണ് ഈ അപ്പസ്തോലികയാത്രയെ മുഴുവൻ പ്രതീകാത്മകമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഇടം. ഈ യാത്രയെ മുഴുവൻ പുനർജനനം എന്ന ഒരു വാക്കുകൊണ്ട് വായിച്ചറിയാൻ സഹായിക്കുന്നുണ്ട് ഈ ഇടം. വെറും 7 വർഷങ്ങൾക്ക് മുൻപ് ഒരു വലിയ അഗ്നിബാധയാൽ ഗുരുതരമായ രീതിയിൽ തകർന്നതുപോലെ ആയിരുന്ന പാരീസിന്റെ ഈ കത്തീഡ്രൽ ഇപ്പോൾ പൂർവാധികം തിളക്കമാർന്ന രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ആ ദുരന്തം എല്ലാ തലങ്ങളിലും അനുകൂലമായ പ്രതികരണങ്ങൾക്ക് കാരണമായി. ചിലത് കൂടുതൽ ദൃശ്യവും പ്രായോഗികവുമായിരുന്നു, ആത്മീയ സ്വഭാവമുള്ള മറ്റു ചിലത് കൂടുതൽ മറഞ്ഞതുമായിരുന്നു. അതിന്റെ പുനരുദ്ധാരണം സഭ, രാഷ്ട്രം, പൊതുസ്ഥാപനങ്ങൾ എന്നിവ തമ്മിൽ സാധ്യമായ സഹകരണത്തിന്റെ ഒരു തെളിവായിരുന്നു. ഈ സമീപനം ഉപകാരികളുടെ ഉദാരതയെയും ഉദ്യോഗസ്ഥരുടെയും വിദഗ്ധ തൊഴിലാളികളുടെയും കഴിവുകളെയും ഏറ്റവും മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സഹായിച്ചു. പൊതുനന്മയ്ക്കായുള്ള ഈ സഹകരണം സ്ഥാപനങ്ങളുടെയും രാഷ്ട്രീയ സാമൂഹിക ശക്തികളുടെയും പൊതുമേഖലയിലും സാമ്പത്തിക രംഗത്തും ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്ന എല്ലാവരുടെയും പൊതുവായ ശൈലിയായിരിക്കണം. ഫ്രാൻസിലെ നേതൃത്വങ്ങൾക്കും ഐക്യരാഷ്ട്രസഭയുടെ പാരീസ് ആസ്ഥാനമായുള്ള വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടനയായ യുനെസ്കോയുടെ അംഗങ്ങൾക്കും കൈമാറാൻ ഞാൻ ആഗ്രഹിച്ച സന്ദേശം ഇതുതന്നെയായിരുന്നു. ഈ രംഗങ്ങളിലുണ്ടാകേണ്ട സഹകരണം മനുഷ്യന്റെ അന്തസ്സെന്ന അടിസ്ഥാന മാനദണ്ഡത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാകണം. എല്ലാറ്റിനുമുപരി നോത്രദാം കത്തീഡ്രൽ ജീവനുള്ള കല്ലുകളാൽ നിർമ്മിതമായ സഭയുടെയും വിശുദ്ധ ദൈവജനത്തിന്റെയും പ്രതിരൂപമാണ്. കത്തീഡ്രലിൽ നടന്ന സായാഹ്ന പ്രാർത്ഥന ആഘോഷത്തെയും അതേ വൈകുന്നേരം പാരീസിലെ വലിയ ഫ്രാൻസ് സ്റ്റേഡിയത്തിൽ നടന്ന യുവജനങ്ങളുടെ പ്രാർത്ഥനാ സായാഹ്നത്തെയും സമാന്തരമായി നോക്കിക്കാണുന്നത് ഉപകാരപ്രദമായിരിക്കും. പൂർണമായും വ്യത്യസ്തമായ രണ്ടു സ്ഥലങ്ങൾ, അതേസമയം പരസ്പരം പൂരകവും ആത്മീയമായി ഏതാണ്ട് ഒരുമിച്ചു പോകുന്നവയുമായ രണ്ടു സംഭവങ്ങൾ, അവയെ ഒന്നിപ്പിച്ചത് എന്തായിരുന്നു? കല്ലുകൊണ്ടോ സിമെന്റ് കൊണ്ടോ അല്ല, യേശുവിനാൽ സ്നേഹിക്കപ്പെട്ടതിനാൽ അവനെ സ്നേഹിക്കുന്ന വ്യക്തികളാൽ നിർമ്മിതമായ സഭ. നോത്രദാമിൽ വൈദികരും ഡീക്കന്മാരും സമർപ്പിത ജീവിതം നയിക്കുന്നവരും അജപാലന പ്രവർത്തകരും ഉണ്ടായിരുന്നു. സ്റ്റേഡിയത്തിലാകട്ടെ ഫ്രാൻസിലെ പുതിയ തലമുറയുണ്ടായിരുന്നു. പ്രായത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ആത്മാവിലും ഹൃദയത്തിന്റെയും വിശ്വാസത്തിന്റെയും സ്വാതന്ത്ര്യത്തിലും ചെറുപ്പക്കാരായവരാണ് അവരെന്ന് ഞാൻ വിശേഷിപ്പിക്കും. പാടുകയും ആർത്തുവിളിക്കുകയും അതേസമയം നിശബ്ദരായി ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്ത യുവാക്കൾ, സത്യത്തിനും സ്നേഹത്തിനും വേണ്ടിയുള്ള ആഗ്രഹം വ്യക്തമാക്കുന്നതും ശ്രദ്ധയും വികാരങ്ങളും നിറഞ്ഞതുമായ മുഖങ്ങളായിരുന്നു അവരുടേത്. നിങ്ങളാണ് ഫ്രാൻസിന്റെ വിശുദ്ധരെന്ന് അവരോട് ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു. ആ പ്രാർത്ഥനാ സായാഹ്നം പ്രത്യാശയുടെ വലിയ അടയാളമായിരുന്നു. ഇതുപോലെ ദൈവം ഇഷ്ടപ്പെടുന്ന എളിമയിലുള്ള മറ്റൊരു സംഭവമായിരുന്നു മെസോൺ ബക്കീത്ത ഭവനത്തിലെ കൂടിക്കാഴ്ചയും. വിവിധ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകൾക്കായുള്ള അഭയഗൃഹമാണിത്. മനുഷ്യന്റെ അന്തസ്സിനെ സ്നേഹപൂർവം സേവിക്കുന്നതിനായി അനുദിനം പരിശ്രമിക്കുന്ന സുവിശേഷത്തിന്റെ ഫലങ്ങളായ അനേകം ഇടങ്ങളിൽ ഒന്നാണത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഫ്രാൻസിലെ സഭയിൽ അടുത്ത ഏതാനും വർഷങ്ങളായി പുനർജനനത്തിന്റെ ഒരു അടയാളം നമുക്ക് കാണാം. മാമോദീസ ആവശ്യപ്പെടുന്ന യുവാക്കളുടെയും മുതിർന്നവരുടെയും ശ്രദ്ധേയവും വർദ്ധിച്ചുവരുന്നതുമായ എണ്ണം. ദൈവത്തിന്റെ ഈ മനോഹരമായ വിസ്മയവുമായി ബന്ധപ്പെട്ടു പറയുമ്പോൾ, പാരീസിൽ ഇപ്പോൾ ഒരു പ്രവിശ്യാതല സിനഡൽ അസംബ്ലി നടക്കുകയാണ്. മതബോധനാർത്ഥികളുടെയും ക്രൈസ്തവാർത്ഥികളുടെയും വിശ്വാസയാത്രയെയും അവർ അംഗങ്ങളായിരിക്കുന്ന സമൂഹങ്ങളെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ എനിക്കു സാധിച്ചു. തലസ്ഥാന നഗരത്തിലെ എന്റെ സന്ദർശനത്തിന്റെ അവസാന ചടങ്ങ് പ്ലാസ് ദ ല കൊൺകോർദിൽ നടന്ന വിശുദ്ധ കുർബാനയായിരുന്നു. അവിടെ സഭാസമൂഹത്തിന്റെ പുനർജനനത്തിന്റെ അടയാളം വിസ്മയകരമായ രീതിയിൽ കാണാമായിരുന്നു. വൈദികരും ഗായക സംഘവും ഏറെ വലിയ ഒരു ജനസമൂഹവും ഒന്നു ചേർന്ന ആരാധനാ സമൂഹം വിശാലമായ ചത്വരത്തിൽ മാത്രമല്ല, അവിടുത്തെ അവന്യൂ ദ ഷാംസ് എലിസേ മുഴുവൻ കടന്ന് ആർക്ക് ദ ട്രിയോൺഫ് സ്മാരകം വരെയും അതിനപ്പുറവും വ്യാപിച്ചിരുന്നു. വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് വിവിധ ഇടങ്ങളിലായി വിതരണം ചെയ്യപ്പെട്ട വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ എല്ലാവർക്കും സാധിച്ചു. ഇതാണ് യഥാർത്ഥ പുനർനിർമ്മാണം. കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥ്യത്തിലൂടെ ദൈവത്തിനു മാത്രം ചെയ്യാൻ കഴിയുന്ന സഭയുടെ പുനരുദ്ധാരണം. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സമയത്ത് വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും വിളക്കണയാതെ കാത്തുസൂക്ഷിച്ചവളും സഭയുടെ മാതാവുമായ മറിയത്തെ വണങ്ങാൻ പാരീസിലെ സന്ദർശനത്തിനുശേഷം തീർത്ഥാടകനായി ഞാൻ ലൂർദിലേക്ക് പോവുക എന്നത് സാധാരണമായ എന്റെ കടമയായിരുന്നു. ലൂർദിൽ കന്യകാമറിയത്തിന്റെ മാതൃസ്നേഹപൂർവമായ കരുതലിലൂടെ കർത്താവ് എല്ലാവർക്കും, തീർത്ഥാടകർക്കും, ശരീരത്തിലും ആത്മാവിലും രോഗബാധിതരായവർക്ക് പ്രത്യേക വിധത്തിലും പ്രത്യാശയുടെയും പുനർജനനത്തിന്റെയും സന്ദേശം നൽകുന്നു. ഞാൻ വീണ്ടും തുറന്നു പറയാൻ ആഗ്രഹിച്ച ഒരു സന്ദേശമാണത്. ഏതു സാഹചര്യത്തിലായാലും ഏറ്റവും ഗുരുതരമായ ദുർബലാവസ്ഥയിലായാലും ഓരോ മനുഷ്യജീവിതവും അതിന്റെ അലംഘനീയമായ അന്തസ്സ് നിലനിർത്തുന്നു. അതിനെ പരിപാലിക്കുകയും അനുഗമിക്കുകയും മാനവിക സഹാനുഭൂതിയോടും ശാസ്ത്രം നൽകുന്ന മാർഗങ്ങളുടെ സഹായത്തോടും കൂടി അതിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കൈപിടിച്ചുയർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ലൂർദ് ലോകമെമ്പാടും സ്നേഹസംസ്കാരത്തിന്റെ ഒരു തീർത്ഥാടന കേന്ദ്രമായി നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ചൂഷണങ്ങളുടെ ഇരകളായ ചില വ്യക്തികളെ ഞാൻ കണ്ടുമുട്ടിയിരുന്നു. അവർ തങ്ങളുടെ സൗഖ്യം തേടുന്ന ഈ സമയത്ത് അവരുടെ ജീവിതങ്ങളിലുണ്ടായിട്ടുള്ള വേദന അംഗീകരിക്കുകയും ദുരുപയോഗങ്ങൾ തടയുന്നതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനും ഒപ്പം അവരെ കേൾക്കാനും അവരോടൊപ്പം നടക്കാനുമുള്ള എന്റെയും മുഴുവൻ സഭയുടെയും സന്നദ്ധത മറ്റ് ഇരകളെക്കൂടി അറിയിക്കാൻ എന്നെ സഹായിക്കണമെന്ന് അവരോട് ഞാൻ അഭ്യർത്ഥിച്ചു. അപ്പസ്തോലികയാത്രയുടെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടം മെറ്റ്സ് നഗരമായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്താൽ മാരകമായ വിധത്തിൽ തകർക്കപ്പെട്ട ഫ്രാൻസിന്റെയും യൂറോപ്പിന്റെയും ഒരു പ്രദേശത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്പിന്റെ ഏകീകരണ പ്രക്രിയയുടെ പ്രധാന പ്രചോദകരിൽ ഒരാളായ റോബർട്ട് ഷൂമാൻ അവിടെ പ്രവർത്തിച്ചിരുന്നു. യഥാർത്ഥത്തിൽ യുദ്ധത്തിന്റെ നാശത്തിനുശേഷം സമാധാനത്തിനായുള്ള ഒരു പദ്ധതിയായിട്ടാണ് സമകാലീന യൂറോപ്പ് ജനിച്ചത്. പാരീസിലെ നോത്രദാമിൽ അഗ്നിബാധയിലൂടെ സംഭവിച്ചത് രണ്ടാം ലോകമഹായുദ്ധത്തിലൂടെ യൂറോപ്പിൽ സംഭവിച്ചിരുന്നുവെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. യൂറോപ്പ് അതിന്റെ ക്രൈസ്തവ വേരുകളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്ന ജനാധിപത്യം, ജനങ്ങൾക്കിടയിലുള്ള ഐക്യദാർഢ്യം, സാഹോദര്യം എന്നീ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ പുനർജനിച്ചു. ഇതേ അടിസ്ഥാനങ്ങളുടെയും ജീവദായകമായ ഈ സത്തയുടെയും മേൽ തന്നെയാണ് മതാന്തര സംവാദങ്ങൾക്ക് പ്രത്യേകമായ പ്രാധാന്യമുള്ളതും കൂടുതൽ ആഗോളവത്കരിക്കപ്പെട്ടിരിക്കുന്നതുമായ ഇന്നിന്റെ ലോകത്തിൽ യൂറോപ്പ് എന്ന പദ്ധതിക്ക് നവീകരിക്കപ്പെടാൻ സാധിക്കുക. അതുകൊണ്ടാണ് മെറ്റ്സിൽ വിവിധ മതപാരമ്പര്യങ്ങളുടെ പ്രതിനിധികളുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തിയത്. സംവാദത്തിനും സമാധാനത്തിനും ആഹ്വാനം ചെയ്യുന്ന മെറ്റ്സ് അപ്പീൽ അവർ എന്റെ സാന്നിധ്യത്തിൽ വായിക്കുകയും ഒപ്പുവയ്ക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിലെ എന്റെ ഇടയ സന്ദർശനത്തിന്റെ വിഷയം ലോകത്തിന് ജീവനുണ്ടാകേണ്ടതിന് എന്നതായിരുന്നു. തന്റെ മുഴുവൻ രക്ഷാദൗത്യത്തെയും സംഗ്രഹിക്കുന്ന യേശുവിന്റെ വാക്കുകളാണിവ. അപ്പസ്തോലികയാത്രയ്ക്കിടയിൽ നടന്ന ഓരോ കൂടിക്കാഴ്ചയുടെയും സുവിശേഷപരമായ അർത്ഥം ഈ വാക്കുകൾ വ്യക്തമാക്കിയിരുന്നു. കൃപയുടെ ഈ യാത്ര സമൃദ്ധവും നിലനിൽക്കുന്നതുമായ ഫലങ്ങൾ പുറപ്പെടുവിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഈ വാക്കുകൾ പ്രേരണയാകട്ടെ.
3: Ora esse ispirino la nostra preghiera nel chiedere a Dio che questo

ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിൽ എക്യുമെനിക്കൽ സംവാദങ്ങളുടെ പ്രാധാന്യം എടുത്തുകാണിച്ച് ലിയോ 14-ാമൻ പാപ്പ ആഗോള ലൂഥറൻ ഫെഡറേഷന്റെ പ്രതിനിധി സംഘത്തിന് 1 ഒക്ടോബർ വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചു സംസാരിക്കവെയാണ് ലോകത്തിനു മുന്നിൽ ഈ സംവാദങ്ങളുടെ പ്രാധാന്യം പാപ്പ പ്രത്യേകം പരാമർശിച്ചത്. 2021 ഫ്രാൻസിസ് പാപ്പ നൽകിയ എക്യുമെനിസത്തിനായുള്ള ആഹ്വാനം തന്റെ പ്രഭാഷണത്തിൽ പരാമർശിച്ച പാപ്പ കർക്കശ നിലപാടുകൾ മറികടന്ന് സഹകരണ മനോഭാവത്തിലേക്ക് വളരേണ്ടതുണ്ടെന്ന് അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളിൽ കത്തോലിക്ക ലൂഥറൻ സഭകൾക്കിടയിലെ ബന്ധം ആത്മീയമായും ദൈവശാസ്ത്രപരമായും കൂടുതൽ മുന്നോട്ടു പോയിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര രംഗത്ത് ഇരുസഭകൾക്കുമിടയിലെ ദൈവശാസ്ത്ര സംവാദങ്ങൾ പുരോഗമിക്കുന്നുണ്ടെന്നും പാപ്പ അനുസ്മരിച്ചു. എത്യോപ്യയിലെ ടീഗ്രെ മേഖലയിലും സമീപ പ്രദേശങ്ങളായ ആഫാർ, അംഹാര എന്നിവിടങ്ങളിലും സംഘർഷങ്ങൾ രൂക്ഷമായതിൽ തന്റെ ആശങ്ക രേഖപ്പെടുത്തി ലിയോ 14-ാമൻ പാപ്പ. സംഘർഷത്തിലേർപ്പെട്ടിരിക്കുന്ന എല്ലാ കക്ഷികളും ആയുധത്തിന്റെയും അക്രമത്തിന്റെയും മാർഗമുപേക്ഷിച്ച് സമാധാന സ്ഥാപനത്തിനായി സംവാദത്തിന്റെ പാത തിരഞ്ഞെടുക്കണമെന്ന് പരിശുദ്ധ പിതാവ് അഭ്യർത്ഥിച്ചു. 30 ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാ സമ്മേളനത്തിന്റെ അവസരത്തിലാണ് ഇത്തരമൊരു ആഹ്വാനം പാപ്പ മുന്നോട്ടുവച്ചത്. സായുധ സംഘർഷങ്ങൾ ഒരിക്കലും പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം നൽകുന്നില്ലെന്നും പകരം അവ മരണവും നാശവും വിതയ്ക്കുകയും ജനങ്ങൾക്കിടയിൽ വിദ്വേഷം വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുകയെന്നും ഓർമ്മിപ്പിച്ച പാപ്പ പ്രശ്നപരിഹാരത്തിനായുള്ള ആത്മാർത്ഥമായ ഇടപെടലും പരസ്പര ചർച്ചകളും ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി. ജപമാലയ്ക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒക്ടോബർ മാസത്തിൽ ജനതകൾക്കിടയിലും എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിലും സമാധാനമുണ്ടാകുന്നതിനായി പ്രത്യേകം പ്രാർത്ഥിക്കാൻ ലൂർദിൽ വച്ചു നടത്തിയ അഭ്യർത്ഥന 30 ബുധനാഴ്ചയും പരിശുദ്ധ പിതാവ് ആവർത്തിച്ചു. അതേസമയം എത്യോപ്യയുടെ വടക്കൻ മേഖലയിൽ തുടരുന്ന സംഘർഷങ്ങൾ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്കു നയിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. മാനസികാരോഗ്യത്തിനായുള്ള അജപാലന ശുശ്രൂഷ മേഖലയ്ക്കായി പ്രാർത്ഥിക്കാൻ ആഹ്വാനവുമായി ലിയോ 14-ാമൻ പാപ്പ. പാപ്പയുടെ പേരിലുള്ള പ്രാർത്ഥനാ ശൃംഖല 1 ഒക്ടോബർ വ്യാഴാഴ്ചയാണ് വിവിധ സമൂഹങ്ങളിലും രാഷ്ട്രങ്ങളിലും ഏകാന്തതയിൽ ഉത്കണ്ഠകളോ വിഷാദരോഗമോ ഉൾപ്പെടെയുള്ള മാനസികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന മനുഷ്യർക്കുവേണ്ടി പ്രാർത്ഥിക്കാൻ ഏവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള പരിശുദ്ധ പിതാവിന്റെ ഈ മാസത്തേക്കുള്ള പ്രാർത്ഥനാ നിയോഗമെന്ന നിലയിൽ ഇത്തരമൊരു സന്ദേശം പ്രസിദ്ധീകരിച്ചത്. മാനസികാരോഗ്യപരമായ പ്രതിസന്ധികൾ മൂലം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് സഭയിൽ സ്വീകാര്യതയും സുരക്ഷയും കണ്ടെത്താനാകട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. വലിച്ചെറിയലിന്റെ ഉപഭോഗ സംസ്കാരം ഉപേക്ഷിച്ച് പ്രകൃതിവിഭവങ്ങളുടെയും വസ്തുവകകളുടെയും പുനരുപയോഗത്തിനും സംരക്ഷണത്തിനും വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നമ്മുടെ പൊതുഭവനമായ ഭൂമിയുടെ പരിപാലനത്തിനു വേണ്ടി നാം നടത്തേണ്ടതെന്ന് ലിയോ 14-ാമൻ പാപ്പ. വത്തിക്കാനിലെ കൂടി മാലിന്യ സംസ്കരണ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഹേര ഗ്രൂപ്പിന്റെ പ്രതിനിധികൾക്ക് 1 ഒക്ടോബർ വ്യാഴാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചു സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ പിതാവ്. ലോകത്തിന്റെ സംരക്ഷണം മനുഷ്യന് ദൈവം നൽകിയ അടിസ്ഥാന ഉത്തരവാദിത്വങ്ങളിലൊന്നാണെന്ന് പാപ്പ പ്രസ്താവിച്ചു. ഉപയോഗശേഷം വസ്തുക്കളെ വെറും മാലിന്യമായി കാണുന്ന സമീപനം മാറ്റണമെന്നും പരിശുദ്ധ പിതാവ് ആവശ്യപ്പെട്ടു. ഫ്രാൻസിസ് പാപ്പയുടെ ലൗദാത്തോസിയും ചാക്രിക സമ്പദ്വ്യവസ്ഥയുടെയും പുനരുപയോഗത്തിന്റെയും പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നുണ്ടെന്നും പരസ്പര സഹകരണത്തിലൂടെ നാമേവരുടെയും പൊതുഭവനമായ ഭൂമിയെ കൂടുതൽ മനോഹരവും സൗഹൃദപരവുമാക്കാൻ കഴിയുമെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. തെക്കേ അമേരിക്കയിലെയും കരീബിയൻ പ്രദേശങ്ങളിലെയും 2.5 കോടിയിലധികം കുട്ടികളെയുൾപ്പെടെ എൽനീഞ്ഞോ പ്രതിഭാസം ഗുരുതരമായി ബാധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. ഈ പ്രതിഭാസം മൂലം കടുത്ത വരൾച്ചയും വെള്ളപ്പൊക്കവുമുണ്ടാവുകയും ഭക്ഷണം, കുടിവെള്ളം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ അവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് സെപ്റ്റംബർ 30 പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിൽ യൂണിസെഫ് എഴുതി. ഈ കാലാവസ്ഥാ പ്രതിസന്ധികൾ മുന്നിൽ കണ്ട് അടിയന്തര തയ്യാറെടുപ്പുകൾ ശക്തിപ്പെടുത്താൻ യൂണിസെഫ് സർക്കാരുകളോടും സഹകാരികളോടും അഭ്യർത്ഥിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ 14-ാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മഞ്ഞിഫിക്ക ഉമാനിത്താസിന്റെ 2-ാം അധ്യായം 65 മുതൽ 72 വരെയുള്ള ഖണ്ഡികകളുടെ അപഗ്രഥനമാണ് നാം ശ്രവിക്കുന്നത്.

സാങ്കേതിക വിദ്യകൾ സാമൂഹിക ബന്ധങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു, മനുഷ്യ മനസ്സുകളെ പരിവർത്തനം ചെയ്യുന്നു, ലോകവുമായുള്ള നമ്മുടെ ബന്ധങ്ങളെ എങ്ങനെ പരിഷ്കരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശാലമായ ഒരു സംവാദത്തിലേക്ക് മനുഷ്യ മനസ്സുകളെ ക്ഷണിക്കുന്ന ഒരു ക്ഷണക്കത്താണ് ലിയോ പതിനാലാമൻ പാപ്പായുടെ ആദ്യ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിത്താസ്. എല്ലാ മനുഷ്യരുടെയും തുല്യ അന്തസ്, അവരുടെ അവകാശങ്ങളുടെ അവിഭാജ്യ മൂല്യം, പൊതുവസ്തുക്കളുടെ സാർവത്രിക ലക്ഷ്യസ്ഥാനം, ഉപഘടകത്വം, ഐക്യദാർഢ്യം, സാമൂഹിക നീതിയുടെ ആവശ്യകത എന്നിങ്ങനെയുള്ള മൂല്യങ്ങൾ ശോഷണങ്ങൾക്ക് വിധേയമാകുമ്പോൾ ക്രിസ്തുവിന്റെ വികാരിയും പത്രോസിന്റെ പിൻഗാമിയും അതുപോലെ ആത്മീയാചാര്യനുമായ പാപ്പ മനുഷ്യ മനസാക്ഷിയുടെ ചലനത്തിനായി സാമൂഹിക ചാക്രിക ലേഖനങ്ങൾ ലോകത്തിനായി സമർപ്പിക്കുന്ന പാരമ്പര്യത്തിന്റെ ഭാഗമാണ് ലിയോ പതിനാലാമൻ പാപ്പായുടെ ഈ ചാക്രിക ലേഖനവും. ഒരു രാജ്യത്തിന്റെ സമ്പത്ത് കേവലം ഭൂപ്രകൃതിയിലോ പ്രകൃതി വിഭവങ്ങളിലോ മാത്രം ഒതുങ്ങാതെ ആൽഗൊരിതങ്ങളിലും ഡേറ്റയിലും ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളിലും കേന്ദ്രീകരിക്കപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഈ സാങ്കേതിക വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുസമൂഹത്തിന്റെ നന്മയെക്കുറിച്ചുള്ള ധാർമ്മിക ചിന്തകൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. ലേഖനത്തിന്റെ 65 മുതലുള്ള ഖണ്ഡികകൾ ഭൗമിക വിഭവങ്ങളുടെ സാർവത്രികമായ ലക്ഷ്യത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പ്രധാനമായും നാലു കാര്യങ്ങളെ പാപ്പ ഇവിടെ അടിവരയിട്ട് പറയുന്നു: മണ്ണ്, ജലം, വായു, പ്രകൃതി വിഭവങ്ങൾ. പൊതുനന്മയുടെ അനേകം തലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വസ്തുക്കളുടെ സാർവത്രിക ലക്ഷ്യമെന്ന തത്വമാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ഭൂമിയിലെ വിഭവങ്ങൾ ദൈവത്താൽ മുഴുവൻ മനുഷ്യകുലത്തിനുമായി നൽകപ്പെട്ടവയാണെന്നും ഇന്നത്തെ തലമുറയ്ക്കും ഭാവി തലമുറകൾക്കും ഇവയിൽ അവകാശമുണ്ടെന്നും എടുത്തു പറഞ്ഞുകൊണ്ട് അവയുടെ ഉപയോഗത്തിന്മേലുള്ള ഒരു ആത്മശോധന നടത്തുവാൻ പാപ്പ ഏവരെയും ക്ഷണിക്കുന്നു. ആരെയും ഒഴിവാക്കാതെയും ആർക്കും പ്രത്യേക പരിഗണന നൽകാതെയുമാണ് ദൈവം ഭൂമിയെ മനുഷ്യന് ഭരമേൽപ്പിച്ചതെന്നുള്ള വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ വാക്കുകളും ഇവിടെ ഉദ്ധരിക്കുന്നു. കാരണം ദൈവം സൃഷ്ടിച്ച വസ്തുക്കൾ ഒരു ചില ആളുകളുടെ അധികാരത്തിൻ കീഴിൽ മാത്രമെത്തുന്നതും മറ്റുള്ളവർക്ക് അത് ഉപയോഗിക്കുവാൻ സാധിക്കില്ല എന്ന് വരുന്നതും അനീതിയാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു പടികൂടി കടന്ന് ഈ വിഭവങ്ങളിൽ ഭൗതികമായത് മാത്രമല്ല സാംസ്കാരികവും അഭൗതികവുമായതും ഉൾപ്പെടുന്നുവെന്നും പാപ്പ ലേഖനത്തിൽ അടിവരയിടുന്നു. സ്വകാര്യ സ്വത്തിനുള്ള അവകാശത്തിന് അതിൻ്റേതായ അർത്ഥവും ധർമ്മവുമുണ്ടെങ്കിലും അതെപ്പോഴും വസ്തുക്കളുടെ സാർവത്രിക ലക്ഷ്യമെന്ന തത്വത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നുവെന്ന് പാപ്പ വ്യക്തമാക്കുന്നു. ഇതിനെ സാമൂഹിക പെരുമാറ്റത്തിന്റെ സുവർണ നിയമമായും സാമൂഹിക നീതിപരമായ ക്രമത്തിന്റെ പ്രഥമ തത്വമായും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിശേഷിപ്പിക്കുന്നു. പൊതുനന്മയ്ക്കായി വിഭവങ്ങളെ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനുമുള്ള ഒരു മാർഗമായിട്ടാണ് സഭ സ്വകാര്യ സ്വത്തിനെ കാണുന്നത്. അതിനാൽ പാവപ്പെട്ടവർക്ക് അർഹമായത് അവർക്ക് തിരികെ നൽകുക എന്നത് ആഴത്തിലുള്ള സാഹോദര്യത്തിന്റെ ഭാഗമാണെന്ന് ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുന്നതും പാപ്പ എടുത്തുകാണിക്കുന്നു. ഇന്നത്തെ ലോകത്ത് നിർമ്മാണാവകാശം, ആൽഗൊരിതങ്ങൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾ, ഡാറ്റ എന്നിവയും സാർവത്രിക ലക്ഷ്യമുള്ള വിഭവങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. അറിവും സാങ്കേതികവിദ്യയും രാഷ്ട്രങ്ങളുടെ സമ്പത്തിനെ നിർണയിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവ കുറച്ചുപേരുടെ കൈകളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നത് പുതിയൊരു അസമത്വത്തിന് കാരണമാകുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളികളാകുന്നവരും അതിൽ നിന്നും പുറന്തള്ളപ്പെടുന്നവരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിക്കുന്നു. അതിനാൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനും ഭാവി തലമുറയോടും പാവപ്പെട്ടവരോടുമുള്ള ഉത്തരവാദിത്തം നിറവേറ്റുവാനും വിഭവങ്ങൾ പാഴാക്കുന്നത് തടയുവാനും സാങ്കേതികവിദ്യയുടെയും വിഭവങ്ങളുടെയും ഉപയോഗം ന്യായമായ രീതിയിൽ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ടെന്ന് പാപ്പ എടുത്തു പറയുന്നു. തുടർന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു തത്വം സഹായവ്യവസ്ഥ, അതായത് സബ്സിഡിയാരിറ്റി എന്നതാണ്. ഇത് രൂപം കൊള്ളുന്നത് മനുഷ്യവ്യക്തിയുടെ അന്തസ്സിനെയും പൊതുനന്മയെയും കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നിന്നുമാണ്. ഓരോ വ്യക്തിയും സ്വന്തം ജീവിതത്തിന്റെയും സമൂഹ നിർമ്മിതിയുടെയും പങ്കാളികളാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ അധികാര വികേന്ദ്രീകരണം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇതിനായി ദുർബലരായ ആളുകളെ സഹായിക്കുക എന്നതാണ് ഇതിന്റെ പ്രായോഗിക തത്വം. അതായത് താഴ്ന്ന തലങ്ങളിലുള്ളവരുടെ സ്വാതന്ത്ര്യത്തെയും സർഗാത്മകതയെയും സംരക്ഷിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും വലിയ സ്ഥാപനങ്ങൾ എപ്പോഴും ശ്രദ്ധാലുക്കളാകണമെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. വ്യാവസായിക വിപ്ലവം ലോകത്തെ ഗ്രസിച്ച കാലത്ത് ലിയോ പതിമൂന്നാമൻ പാപ്പയുടെ കാലം മുതൽ സഭ വ്യക്തമാക്കുന്നത് വ്യക്തിയെയോ കുടുംബത്തെയോ ഭരണകൂടം ഹനിക്കരുത് എന്നതാണ്. പൊതുനന്മയ്ക്ക് ഭംഗം വരാത്ത രീതിയിൽ അവർക്ക്
സ്വന്തമായി പ്രവർത്തിക്കുവാൻ അവസരം നൽകണം. ഭരണകൂടം ജനസമൂഹത്തിന്റെ സേവകനാണെന്നും ആവശ്യമുള്ളപ്പോൾ ഇടപെടാമെങ്കിലും പ്രാദേശിക സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ ശാശ്വതമായി ഇല്ലാതാക്കരുതെന്നും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായും ഓർമ്മിപ്പിച്ചു. ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നുമുള്ള പിന്മാറ്റമല്ല സബ്സിഡിയാരിറ്റി, മറിച്ച് എല്ലാവർക്കും തങ്ങളുടെ ദൗത്യം നിർവഹിക്കുവാനുള്ള അന്തരീക്ഷമൊരുക്കലാണ്. പാപ്പായുടെ ഈ വാക്കുകൾ ഒരുപക്ഷേ ഭാരതീയരായ നമുക്ക് കൂടുതൽ മനസ്സിലായെന്നു വരും. കാരണം കേന്ദ്രവും സംസ്ഥാനവും ത്രിതല പഞ്ചായത്തുകളുമൊക്കെയുള്ള നമ്മുടെ നാട്ടിൽ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും അവരെ സഹായിക്കുവാനും ഈ അധികാര വികേന്ദ്രീകരണം ഏറെ സഹായകരമായിട്ടുണ്ട്. സാമൂഹിക ജീവിതത്തിലെ അമിത നിയന്ത്രണങ്ങളെയും ആശ്രിതത്വ സംസ്കാരത്തെയും മറികടക്കുവാൻ ഈ തത്വം സഹായിക്കുന്നു. തീരുമാനങ്ങൾ ജനങ്ങളോട് ഏറ്റവും അടുത്ത തലങ്ങളിൽ വെച്ചെടുക്കുമ്പോൾ സേവനങ്ങൾ കൂടുതൽ വ്യക്തവും യഥാർത്ഥ ആവശ്യങ്ങൾക്ക് യോജിച്ചതുമാകുന്നു. കുടുംബങ്ങൾ, സംഘടനകൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിങ്ങനെ സമൂഹത്തിന്റെ സ്പന്ദനമറിയുന്നവർ പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ സാമൂഹിക ജീവിതം കൂടുതൽ സർഗാത്മകവും മനുഷ്യ അന്തസ്സിന് ചേർന്നതുമായി മാറുന്നു. ഡിജിറ്റൽ വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ സബ്സിഡിയാരിറ്റി തത്വത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ ഉയർന്ന തലം ഭരണകൂടമല്ല, മറിച്ച് ഡിജിറ്റൽ മേഖല ഭരിക്കുന്ന വലിയ സാങ്കേതിക അധിഷ്ഠിത കമ്പനികളാണ്. ഡാറ്റയും തീരുമാനങ്ങളെടുക്കുവാനുള്ള ശേഷിയും ഇവർ കേന്ദ്രീകരിക്കുമ്പോൾ സുതാര്യതയും ഉത്തരവാദിത്വവും പങ്കാളിത്തവും ഉറപ്പാക്കിക്കൊണ്ട് ഈ പ്രക്രിയകൾ പൊതുനന്മയ്ക്കായി ഉപയോഗിക്കപ്പെടണമെന്ന് സബ്സിഡിയാരിറ്റി തത്വം ആവശ്യപ്പെടുന്നു. ആൽഗോരിതങ്ങൾ, ഡാറ്റ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവ കുറച്ചുപേരുടെ മാത്രം കയ്യിലാകാതിരിക്കുവാൻ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും ഭരണകൂടങ്ങളും ന്യായമായ നിയമങ്ങളുണ്ടാക്കണം. ജോലി, സേവനങ്ങൾ, ഡിജിറ്റൽ അന്തരീക്ഷം എന്നിവയെ ബാധിക്കുന്ന തീരുമാനങ്ങളിൽ പ്രാദേശിക സമൂഹങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സഭകൾക്കും തങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ കൂട്ടായ സഹകരണം ഉറപ്പാക്കേണ്ടതുണ്ട്. ആഗോള സമൂഹത്തിന്റെ വ്യത്യസ്ത തലങ്ങളെ ബഹുമാനിക്കുകയും പൊതുനന്മയ്ക്കായി അവരെ സഹ ഉത്തരവാദിത്തമുള്ളവരാക്കുകയും ചെയ്യുന്ന സഹകരണ മാതൃകകളാണ് നമുക്കാവശ്യം എന്നത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ 72-ാം കണ്ടിക അവസാനിപ്പിക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS രചന നിർവഹിക്കുകയും ഫാദർ സാജോ ജോസഫ് പടയാറ്റിൽ സംഗീതം നൽകുകയും ചെയ്ത ഗാനം ആലാപനം കെസ്റ്റർ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിൽ എക്യുമെനിക്കൽ സംവാദങ്ങളുടെ പ്രാധാന്യം എടുത്തുകാണിച്ച് ലിയോ 14-ാമൻ പാപ്പ ആഗോള ലൂഥറൻ ഫെഡറേഷന്റെ പ്രതിനിധി സംഘത്തിന് ഒക്ടോബർ 1-ാം തീയതി വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചു സംസാരിക്കവെയാണ് ലോകത്തിനു മുന്നിൽ ഈ സംവാദങ്ങളുടെ പ്രാധാന്യം പാപ്പ പ്രത്യേകം പരാമർശിച്ചത്. 2021-ൽ ഫ്രാൻസിസ് പാപ്പ നൽകിയ എക്യുമെനിസത്തിനായുള്ള ആഹ്വാനം തന്റെ പ്രഭാഷണത്തിൽ പരാമർശിച്ച പാപ്പ കർക്കശ നിലപാടുകൾ മറികടന്ന് സഹകരണ മനോഭാവത്തിലേക്ക് വളരേണ്ടതുണ്ടെന്ന് അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളിൽ കത്തോലിക്ക ലൂഥറൻ സഭകൾക്കിടയിലെ ബന്ധം ആത്മീയമായും ദൈവശാസ്ത്രപരമായും കൂടുതൽ മുന്നോട്ടു പോയിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര രംഗത്ത് ഇരുസഭകൾക്കുമിടയിലെ ദൈവശാസ്ത്ര സംവാദങ്ങൾ പുരോഗമിക്കുന്നുണ്ടെന്നും പാപ്പ അനുസ്മരിച്ചു. എത്യോപ്യയിലെ ടീഗ്രെ മേഖലയിലും സമീപ പ്രദേശങ്ങളായ ആഫാർ, അംഹാര എന്നിവിടങ്ങളിലും സംഘർഷങ്ങൾ രൂക്ഷമായതിൽ തന്റെ ആശങ്ക രേഖപ്പെടുത്തി ലിയോ 14-ാമൻ പാപ്പ. സംഘർഷത്തിലേർപ്പെട്ടിരിക്കുന്ന എല്ലാ കക്ഷികളും ആയുധത്തിന്റെയും അക്രമത്തിന്റെയും മാർഗമുപേക്ഷിച്ച് സമാധാന സ്ഥാപനത്തിനായി സംവാദത്തിന്റെ പാത തിരഞ്ഞെടുക്കണമെന്ന് പരിശുദ്ധ പിതാവ് അഭ്യർത്ഥിച്ചു. സെപ്റ്റംബർ 30 ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാ സമ്മേളനത്തിന്റെ അവസരത്തിലാണ് ഇത്തരമൊരു ആഹ്വാനം പാപ്പ മുന്നോട്ടുവച്ചത്. സായുധ സംഘർഷങ്ങൾ ഒരിക്കലും പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം നൽകുന്നില്ലെന്നും പകരം അവ മരണവും നാശവും വിതയ്ക്കുകയും ജനങ്ങൾക്കിടയിൽ വിദ്വേഷം വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുകയെന്നും ഓർമ്മിപ്പിച്ച പാപ്പ പ്രശ്നപരിഹാരത്തിനായുള്ള ആത്മാർത്ഥമായ ഇടപെടലും പരസ്പര ചർച്ചകളും ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി. ജപമാലയ്ക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒക്ടോബർ മാസത്തിൽ ജനതകൾക്കിടയിലും എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിലും സമാധാനമുണ്ടാകുന്നതിനായി പ്രത്യേകം പ്രാർത്ഥിക്കാൻ ലൂർദിൽ വച്ചു നടത്തിയ അഭ്യർത്ഥന സെപ്റ്റംബർ 30 ബുധനാഴ്ചയും പരിശുദ്ധ പിതാവ് ആവർത്തിച്ചു. അതേസമയം എത്യോപ്യയുടെ വടക്കൻ മേഖലയിൽ തുടരുന്ന സംഘർഷങ്ങൾ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്കു നയിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. മാനസികാരോഗ്യത്തിനായുള്ള അജപാലന ശുശ്രൂഷ മേഖലയ്ക്കായി പ്രാർത്ഥിക്കാൻ ആഹ്വാനവുമായി ലിയോ 14-ാമൻ പാപ്പ. പാപ്പയുടെ പേരിലുള്ള പ്രാർത്ഥനാ ശൃംഖല ഒക്ടോബർ 1-ാം തീയതി വ്യാഴാഴ്ചയാണ് വിവിധ സമൂഹങ്ങളിലും രാഷ്ട്രങ്ങളിലും ഏകാന്തതയിൽ ഉത്കണ്ഠകളോ വിഷാദരോഗമോ ഉൾപ്പെടെയുള്ള മാനസികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന മനുഷ്യർക്കുവേണ്ടി പ്രാർത്ഥിക്കാൻ ഏവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള പരിശുദ്ധ പിതാവിന്റെ ഈ മാസത്തേക്കുള്ള പ്രാർത്ഥനാ നിയോഗമെന്ന നിലയിൽ ഇത്തരമൊരു സന്ദേശം പ്രസിദ്ധീകരിച്ചത്. മാനസികാരോഗ്യപരമായ പ്രതിസന്ധികൾ മൂലം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് സഭയിൽ സ്വീകാര്യതയും സുരക്ഷയും കണ്ടെത്താനാകട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. വലിച്ചെറിയലിന്റെ ഉപഭോഗ സംസ്കാരം ഉപേക്ഷിച്ച് പ്രകൃതിവിഭവങ്ങളുടെയും വസ്തുവകകളുടെയും പുനരുപയോഗത്തിനും സംരക്ഷണത്തിനും വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നമ്മുടെ പൊതുഭവനമായ ഭൂമിയുടെ പരിപാലനത്തിനുവേണ്ടി നാം നടത്തേണ്ടതെന്ന് ലിയോ 14-ാമൻ പാപ്പ. വത്തിക്കാനിലെ കൂടി മാലിന്യ സംസ്കരണ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഹേര ഗ്രൂപ്പിന്റെ പ്രതിനിധികൾക്ക് ഒക്ടോബർ 1-ാം തീയതി വ്യാഴാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചു സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ പിതാവ്. ലോകത്തിന്റെ സംരക്ഷണം മനുഷ്യന് ദൈവം നൽകിയ അടിസ്ഥാന ഉത്തരവാദിത്വങ്ങളിലൊന്നാണെന്ന് പാപ്പ പ്രസ്താവിച്ചു. ഉപയോഗശേഷം വസ്തുക്കളെ വെറും മാലിന്യമായി കാണുന്ന സമീപനം മാറ്റണമെന്നും പരിശുദ്ധ പിതാവ് ആവശ്യപ്പെട്ടു. ഫ്രാൻസിസ് പാപ്പയുടെ ലൗദാത്തോസിയും ചാക്രിക സമ്പദ്വ്യവസ്ഥയുടെയും പുനരുപയോഗത്തിന്റെയും പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നുണ്ടെന്നും പരസ്പര സഹകരണത്തിലൂടെ നാമേവരുടെയും പൊതുഭവനമായ ഭൂമിയെ കൂടുതൽ മനോഹരവും സൗഹൃദപരവുമാക്കാൻ കഴിയുമെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. തെക്കേ അമേരിക്കയിലെയും കരീബിയൻ പ്രദേശങ്ങളിലെയും 2.5 കോടിയിലധികം കുട്ടികളെയുൾപ്പെടെ എൽനീഞ്ഞോ പ്രതിഭാസം ഗുരുതരമായി ബാധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. ഈ പ്രതിഭാസം മൂലം കടുത്ത വരൾച്ചയും വെള്ളപ്പൊക്കവുമുണ്ടാവുകയും ഭക്ഷണം, കുടിവെള്ളം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ അവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് സെപ്റ്റംബർ 30 പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിൽ യൂണിസെഫ് എഴുതി. ഈ കാലാവസ്ഥാ പ്രതിസന്ധികൾ മുന്നിൽ കണ്ട് അടിയന്തര തയ്യാറെടുപ്പുകൾ ശക്തിപ്പെടുത്താൻ യൂണിസെഫ് സർക്കാരുകളോടും സഹകാരികളോടും അഭ്യർത്ഥിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മഞ്ഞിഫിക്ക ഉമാനിത്താസിന്റെ രണ്ടാം അധ്യായം 65 മുതൽ 72 വരെയുള്ള ഖണ്ഡികകളുടെ അപഗ്രഥനമാണ് നാം ശ്രവിക്കുന്നത്.

സാങ്കേതിക വിദ്യകൾ സാമൂഹിക ബന്ധങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു, മനുഷ്യ മനസ്സുകളെ പരിവർത്തനം ചെയ്യുന്നു, ലോകവുമായുള്ള നമ്മുടെ ബന്ധങ്ങളെ എങ്ങനെ പരിഷ്കരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശാലമായ ഒരു സംവാദത്തിലേക്ക് മനുഷ്യ മനസ്സുകളെ ക്ഷണിക്കുന്ന ഒരു ക്ഷണക്കത്താണ് ലിയോ പതിനാലാമൻ പാപ്പായുടെ ആദ്യ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിത്താസ്. എല്ലാ മനുഷ്യരുടെയും തുല്യ അന്തസ്, അവരുടെ അവകാശങ്ങളുടെ അവിഭാജ്യ മൂല്യം, പൊതുവസ്തുക്കളുടെ സാർവത്രിക ലക്ഷ്യസ്ഥാനം, ഉപഘടകത്വം, ഐക്യദാർഢ്യം, സാമൂഹിക നീതിയുടെ ആവശ്യകത എന്നിങ്ങനെയുള്ള മൂല്യങ്ങൾ ശോഷണങ്ങൾക്ക് വിധേയമാകുമ്പോൾ ക്രിസ്തുവിന്റെ വികാരിയും പത്രോസിന്റെ പിൻഗാമിയും അതുപോലെ ആത്മീയ ആചാര്യനുമായ പാപ്പ മനുഷ്യ മനസാക്ഷിയുടെ ചലനത്തിനായി സാമൂഹിക ചാക്രിക ലേഖനങ്ങൾ ലോകത്തിനായി സമർപ്പിക്കുന്ന പാരമ്പര്യത്തിന്റെ ഭാഗമാണ് ലിയോ പതിനാലാമൻ പാപ്പായുടെ ഈ ചാക്രിക ലേഖനവും. ഒരു രാജ്യത്തിന്റെ സമ്പത്ത് കേവലം ഭൂപ്രകൃതിയിലോ പ്രകൃതി വിഭവങ്ങളിലോ മാത്രം ഒതുങ്ങാതെ ആൽഗൊരിതങ്ങളിലും ഡേറ്റയിലും ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളിലും കേന്ദ്രീകരിക്കപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഈ സാങ്കേതിക വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുസമൂഹത്തിന്റെ നന്മയെക്കുറിച്ചുള്ള ധാർമ്മിക ചിന്തകൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. ലേഖനത്തിന്റെ 65 മുതലുള്ള ഖണ്ഡികകൾ ഭൗമിക വിഭവങ്ങളുടെ സാർവത്രികമായ ലക്ഷ്യത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പ്രധാനമായും 4 കാര്യങ്ങളെ പാപ്പ ഇവിടെ അടിവരയിട്ട് പറയുന്നു: മണ്ണ്, ജലം, വായു, പ്രകൃതി വിഭവങ്ങൾ. പൊതുനന്മയുടെ അനേകം തലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വസ്തുക്കളുടെ സാർവത്രിക ലക്ഷ്യമെന്ന തത്വമാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ഭൂമിയിലെ വിഭവങ്ങൾ ദൈവത്താൽ മുഴുവൻ മനുഷ്യകുലത്തിനുമായി നൽകപ്പെട്ടവയാണെന്നും ഇന്നത്തെ തലമുറയ്ക്കും ഭാവി തലമുറകൾക്കും ഇവയിൽ അവകാശമുണ്ടെന്നും എടുത്തു പറഞ്ഞുകൊണ്ട് അവയുടെ ഉപയോഗത്തിന്മേലുള്ള ഒരു ആത്മശോധന നടത്തുവാൻ പാപ്പ ഏവരെയും ക്ഷണിക്കുന്നു. ആരെയും ഒഴിവാക്കാതെയും ആർക്കും പ്രത്യേക പരിഗണന നൽകാതെയുമാണ് ദൈവം ഭൂമിയെ മനുഷ്യന് ഭരമേൽപ്പിച്ചതെന്നുള്ള വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ വാക്കുകളും ഇവിടെ ഉദ്ധരിക്കുന്നു. കാരണം ദൈവം സൃഷ്ടിച്ച വസ്തുക്കൾ ഒരു ചില ആളുകളുടെ അധികാരത്തിൻ കീഴിൽ മാത്രമെത്തുന്നതും മറ്റുള്ളവർക്ക് അത് ഉപയോഗിക്കുവാൻ സാധിക്കില്ല എന്നു വരുന്നതും അനീതിയാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു പടികൂടി കടന്ന് ഈ വിഭവങ്ങളിൽ ഭൗതികമായത് മാത്രമല്ല സാംസ്കാരികവും അഭൗതികവുമായതും ഉൾപ്പെടുന്നുവെന്നും പാപ്പ ലേഖനത്തിൽ അടിവരയിടുന്നു. സ്വകാര്യ സ്വത്തിനുള്ള അവകാശത്തിന് അതിൻ്റേതായ അർത്ഥവും ധർമ്മവുമുണ്ടെങ്കിലും അതെപ്പോഴും വസ്തുക്കളുടെ സാർവത്രിക ലക്ഷ്യമെന്ന തത്വത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നുവെന്ന് പാപ്പ വ്യക്തമാക്കുന്നു. ഇതിനെ സാമൂഹിക പെരുമാറ്റത്തിന്റെ സുവർണ നിയമമായും സാമൂഹിക നീതിപരമായ ക്രമത്തിന്റെ പ്രഥമ തത്വമായും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിശേഷിപ്പിക്കുന്നു. പൊതുനന്മയ്ക്കായി വിഭവങ്ങളെ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനുമുള്ള ഒരു മാർഗമായിട്ടാണ് സഭ സ്വകാര്യ സ്വത്തിനെ കാണുന്നത്. അതിനാൽ പാവപ്പെട്ടവർക്ക് അർഹമായത് അവർക്ക് തിരികെ നൽകുക എന്നത് ആഴത്തിലുള്ള സാഹോദര്യത്തിന്റെ ഭാഗമാണെന്ന് ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുന്നതും പാപ്പ എടുത്തുകാണിക്കുന്നു. ഇന്നത്തെ ലോകത്ത് നിർമ്മാണാവകാശം, ആൽഗൊരിതങ്ങൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾ, ഡാറ്റ എന്നിവയും സാർവത്രിക ലക്ഷ്യമുള്ള വിഭവങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. അറിവും സാങ്കേതികവിദ്യയും രാഷ്ട്രങ്ങളുടെ സമ്പത്തിനെ നിർണയിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവ കുറച്ചുപേരുടെ കൈകളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നത് പുതിയൊരു അസമത്വത്തിന് കാരണമാകുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളികളാകുന്നവരും അതിൽ നിന്നും പുറന്തള്ളപ്പെടുന്നവരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിക്കുന്നു. അതിനാൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനും ഭാവി തലമുറയോടും പാവപ്പെട്ടവരോടുമുള്ള ഉത്തരവാദിത്തം നിറവേറ്റുവാനും വിഭവങ്ങൾ പാഴാക്കുന്നത് തടയുവാനും സാങ്കേതികവിദ്യയുടെയും വിഭവങ്ങളുടെയും ഉപയോഗം ന്യായമായ രീതിയിൽ നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ടെന്ന് പാപ്പ എടുത്തു പറയുന്നു. തുടർന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു തത്വം സഹായ വ്യവസ്ഥ, അതായത് സബ്സിഡിയാരിറ്റി എന്നതാണ്. ഇത് രൂപം കൊള്ളുന്നത് മനുഷ്യവ്യക്തിയുടെ അന്തസ്സിനെയും പൊതുനന്മയെയും കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നിന്നുമാണ്. ഓരോ വ്യക്തിയും സ്വന്തം ജീവിതത്തിന്റെയും സമൂഹ നിർമ്മിതിയുടെയും പങ്കാളികളാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ അധികാര വികേന്ദ്രീകരണം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇതിനായി ദുർബലരായ ആളുകളെ സഹായിക്കുക എന്നതാണ് ഇതിന്റെ പ്രായോഗിക തത്വം. അതായത് താഴ്ന്ന തലങ്ങളിലുള്ളവരുടെ സ്വാതന്ത്ര്യത്തെയും സർഗാത്മകതയെയും സംരക്ഷിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും വലിയ സ്ഥാപനങ്ങൾ എപ്പോഴും ശ്രദ്ധാലുക്കളാകണമെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. വ്യാവസായിക വിപ്ലവം ലോകത്തെ ഗ്രസിച്ച കാലത്ത് ലിയോ പതിമൂന്നാമൻ പാപ്പയുടെ കാലം മുതൽ സഭ വ്യക്തമാക്കുന്നത് വ്യക്തിയെയോ കുടുംബത്തെയോ ഭരണകൂടം ഹനിക്കരുത് എന്നതാണ്. പൊതുനന്മയ്ക്ക് ഭംഗം വരാത്ത രീതിയിൽ അവർക്ക്
സ്വന്തമായി പ്രവർത്തിക്കുവാൻ അവസരം നൽകണം. ഭരണകൂടം ജനസമൂഹത്തിന്റെ സേവകനാണെന്നും ആവശ്യമുള്ളപ്പോൾ ഇടപെടാമെങ്കിലും പ്രാദേശിക സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ ശാശ്വതമായി ഇല്ലാതാക്കരുതെന്നും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായും ഓർമ്മിപ്പിച്ചു. ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നുമുള്ള പിന്മാറ്റമല്ല സബ്സിഡിയാരിറ്റി, മറിച്ച് എല്ലാവർക്കും തങ്ങളുടെ ദൗത്യം നിർവഹിക്കുവാനുള്ള അന്തരീക്ഷമൊരുക്കലാണ്. പാപ്പായുടെ ഈ വാക്കുകൾ ഒരുപക്ഷെ ഭാരതീയരായി നമുക്ക് കൂടുതൽ മനസ്സിലായെന്നു വരും. കാരണം കേന്ദ്രവും സംസ്ഥാനവും ത്രിതല പഞ്ചായത്തുകളുമൊക്കെയുള്ള നമ്മുടെ നാട്ടിൽ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും അവരെ സഹായിക്കുവാനും ഈ അധികാര വികേന്ദ്രീകരണം ഏറെ സഹായകരമായിട്ടുണ്ട്. സാമൂഹിക ജീവിതത്തിലെ അമിത നിയന്ത്രണങ്ങളെയും ആശ്രിതത്വ സംസ്കാരത്തെയും മറികടക്കുവാൻ ഈ തത്വം സഹായിക്കുന്നു. തീരുമാനങ്ങൾ ജനങ്ങളോട് ഏറ്റവും അടുത്ത തലങ്ങളിൽ വച്ചെടുക്കുമ്പോൾ സേവനങ്ങൾ കൂടുതൽ വ്യക്തവും യഥാർത്ഥ ആവശ്യങ്ങൾക്ക് യോജിച്ചതുമാകുന്നു. കുടുംബങ്ങൾ, സംഘടനകൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിങ്ങനെ സമൂഹത്തിന്റെ സ്പന്ദനമറിയുന്നവർ പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ സാമൂഹിക ജീവിതം കൂടുതൽ സർഗാത്മകവും മനുഷ്യ അന്തസ്സിന് ചേർന്നതുമായി മാറുന്നു. ഡിജിറ്റൽ വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ സബ്സിഡിയാരിറ്റി തത്വത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ ഉയർന്ന തലം ഭരണകൂടമല്ല, മറിച്ച് ഡിജിറ്റൽ മേഖല ഭരിക്കുന്ന വലിയ സാങ്കേതിക അധിഷ്ഠിത കമ്പനികളാണ്. ഡാറ്റയും തീരുമാനങ്ങളെടുക്കുവാനുള്ള ശേഷിയും ഇവർ കേന്ദ്രീകരിക്കുമ്പോൾ സുതാര്യതയും ഉത്തരവാദിത്വവും പങ്കാളിത്തവും ഉറപ്പാക്കിക്കൊണ്ട് ഈ പ്രക്രിയകൾ പൊതുനന്മയ്ക്കായി ഉപയോഗിക്കപ്പെടണമെന്ന് സബ്സിഡിയാരിറ്റി തത്വം ആവശ്യപ്പെടുന്നു. ആൽഗോരിതങ്ങൾ, ഡാറ്റ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവ കുറച്ചുപേരുടെ മാത്രം കയ്യിലാകാതിരിക്കുവാൻ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും ഭരണകൂടങ്ങളും ന്യായമായ നിയമങ്ങളുണ്ടാക്കണം. ജോലി, സേവനങ്ങൾ, ഡിജിറ്റൽ അന്തരീക്ഷം എന്നിവയെ ബാധിക്കുന്ന തീരുമാനങ്ങളിൽ പ്രാദേശിക സമൂഹങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സഭകൾക്കും തങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ കൂട്ടായ സഹകരണം ഉറപ്പാക്കേണ്ടതുണ്ട്. ആഗോള സമൂഹത്തിന്റെ വ്യത്യസ്ത തലങ്ങളെ ബഹുമാനിക്കുകയും പൊതുനന്മയ്ക്കായി അവരെ സഹ ഉത്തരവാദിത്തമുള്ളവരാക്കുകയും ചെയ്യുന്ന സഹകരണ മാതൃകകളാണ് നമുക്കാവശ്യം എന്നത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ 72-ാം കണ്ടിക അവസാനിപ്പിക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS രചന നിർവഹിക്കുകയും ഫാദർ സാജോ ജോസഫ് പടയാറ്റിൽ സംഗീതം നൽകുകയും ചെയ്ത ഗാനം ആലാപനം കെസ്റ്റർ.